സിനക്കബനെയായി ഉണ്ടർത്ത തെത്തറുന്ന കൊന്ത്യാതി അത്വാൻ തിത്തങ്ങിൽ തിറോയ് തിരവും മെത്തിക്കേശത്തെ കയറിയായി ഉയനി മേവുറോ കപ്പയ്യനി മേവുറം പോയി കൂക്കറൻ തായക്കും കൂ കൈ ആണി കൂങ്ങൽ കൈമായി ചിക്കാനിയുക്കും മെത്തിനുന്നു കയ്യാക്കി തൗ കുറ കുറ കൗറ് മേറമ്പൂരി ഹുക്കിരി കുറവെന്നു മേം കാത്തനി ചുബുസീക്കു തേത്തുവായ മോൻ്റെ മാ കൻത്തേവായി പക്കുന്ന പൂക്കീര ഇരുവൻ താമി മറിറോയി പശിന തീമത്തോ അന്നി പത്താനിക്കോ താം തങ്ങി അമ്രൗ അമ്രോയ് ഓം കേസ്തേ കയറിയ ഇമ്മേവർ ഇന്നും നറൗത്തു അറത്തപ്പു നിമ്മക്കു നരപ്പൂ പൂത്തക്കിനക്കു ഓ നമ്മേ കാരേശ പയ്യാമൻ തീമത്തോ തിമേവൻ കശിത്തുവനാ അരുക്കുന്നും മേം കാന്തനി അത്യത്തു ഇപ്പുക്കീരനി കപ്പൻ ഓ ഇനമേന യോറനി കപ്പനീര അമ്രൗ മേം കക്കപ്പയ്യ ഇക്കോ എത്തിയാത്തു ആയത്തി മെൻ നെൻ ആത്യത്വ തിത്തമ യേശു ക്രിസ്തു വാത്തിനസ് ആത്യത്വ തിത്താമനി എറി റോഡി നങ്കൈ ആറുമി നക്കിപ്പൊക്കി.